ന്യായ സൂത്ര ദേശനാവ് മഹാകാരുണിക ബുദ്ധരാജാനന് വഹൻസേ വിസിൻ ലോക സത്യാ വെത അനുകമ്പാവിന് ദേശനാ കരണ ലദ ആരക്ഷക പരിത്രാണ ദേശനാ അതരിൻ മഹാസമയ സൂത്ര ദേശനാവ് അതി വിശേഷ വൂവകി താരകാ സമൂഹയ പിരിവരാ ബെബലിന് പൂർണ്ണ ചന്ദ്രയാസേ എദാ കപില വസ്തു നഗരാസന്നേ മഹാവനപിത ഏകാലോക കരമിന് സമസ്ത മഹാവിശ്വതലേമ ബുദ്ധാജ്ഞാ ചത്രയട ഹസു കരമിന് പവത്വന ലദ മേ ദേശനാ വിശേഷയന്മ സജായന കിരന്നേ സമ്യക് ദൃഷ്ടിക ദിവിദേവതാം വാൻസേലാഗീ എൽമ ബെൽമഹാ ആശീർവാദേ അപേക്ഷാവിനി എദാ ബുദ്ധരാജാനൻ വഹൻസേഗേ ശ്രീപാദ മൂലേഹി ഗൗരവാഭിവാദന പൂർവകവ ദശദാസക് ചക്രാവാട്യാനി സിത സപമനി മഹാനുഭാവ സമ്പന്ന ദിവ്യ ഗണയ ബുദ്ധരതുൻ ശരണ ഗിയ യം പിംവതി വീനം ഏ അയ കിസിദാ അപായഗാമി വണ്ണി നെതേ കിയമി ബുദ്ധ പ്രമുഖ ശ്രാവക സംഘരത്നയട സ്വകീയ അത്യന്ത ഗൗരവയ പുതുകലഹ മേ വനാഹി വിശ്വഗത ദിവ്യ ശക്തീൻ ഏകരാശി കരമിനി ജീവിതേട എലമിന സകലാന്തരായ ദുരുകുട സിത ശാന്തിയ സലസീമേല മഹോപകാരി വന പരിത്രാണ ധർമ്മയകി സിയലു ദേവ്യാൻകേ ആശീർവാദയ പിനിസ ഏ മഹാനുഭാവ സമ്പന്ന മഹാസമയ സൂത്രയ സെതഹ സിതിൻ സജ്ജായനെ കരുൺ ലഭന്നേ പൂജ്യ ഗണി കുമുരേ ശാന്ത സ്വാമിൻ വഹൻ.